ഹല്ലേലൂയ. നമ്മുടെ കൃപ മേലാണ് ബലവാൻ, എന്റെ ജീവനെ പാർക്കലും അത് മേലാണ് ബലവാൻ. ഞാൻ ഇപ്പത് ഞാൻ നിർമൂലമാകാമെന്നിരിപ്പത് നമ്മുടെ കൃപയല്ലവാ.